ഒന്നി മരസിലി നോക്കിയിട്ടാണ് അകുനെ മെസ്സി ഒമ്മേട്ട കുച്ചോപ്പ് ആകുട്ടാ അകുട്ടി ഫിനോളോ ഒയ്യോ എന്റെ മനസ്സിലിനോ ഗേറ്റിനാണ് ഫോട്ടോ കോസപ്പിനോ പോയിനോ ആകുട്ടാ ആകുട്ടി ആ ഇനു ചുക്കോണ്ടി ജാങ്കാരോ ഡേ മോവോലോ മോവോലോ ഡിട്ടു ചുക്കോണ്ടി ജാങ്കാ മോട്ടി യാ ഇൻഡിട്ടു ചിടാങ്ക ടുബിരോസെ മകാങ്ക ഉടെ കുയാമികിരാറു ചുക്കോണ്ടി കുമിനെ കോകോ ഏയ് de wina so ba pamene thati ku 12 minutes to africa torso si 48 minutes ja kuti inu yongani moma ngoti ndizikuzani chirunga amake ya mwana inu yose mungani imbe vanhu mukozolongedza amake mwana asa kuti inu yombamba kuti ndikuzani chirunga si mungakhane pana bamba jo inu yo ndati timangoredu yangotha 0 pa 0